ഇബ്നു സബ്ഖയെ ഷജാഉള്ള ജാക്കോ പൈ കൃപാൽ കൃപാ നിർദ തെസ് പൈ ഖലാസി ഹോയി സകല സദ ഗോര ദുബ്ദാ ജാക്കി ഹൈ മാരി കഹോ നാനക സോ ബ്രഹ്മ ബിചാരി ഗൗഡി മഹല്ലാ പഞ്ചവാ ഹർ സ്യോ ജുരൈ തസബ കോ മീത ഹർ സ്യോ ജുരൈ തന ചല ചീത ഹർ സ്യോ ജുരൈ ന വ്യാപ കാഡ ഹർ സ്യോ ജുരൈ ത ഹോയ നിസ്താര രേ മന മേരേ